ഹായ്, ഞാൻ ഗുരു കിരൺ പതിനൊന്നല്ലേ, നിക്കുൽ കിരണെന്നുള്ള സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കു.

0: ബേണി, ബേണി, മക, മക പാവ, മക പാവ, മക പാവ.
1: ബാവാ, ബോസ്, ബോസ്, സുഷേക്ഗെ, കസലി സുന്തു സച്ചി ഗടി തുമേ ഫവു കിലി ദേവാ. സുവാത് നിതഴ്തനാ കാൽസാ നിതഴ് അസ്ചാ ഹ്യാ ഭവാ അംചെ സശി ദാഡൂൻ ഖരെൻസ് അംക വർത്തി ധദുസ്കായ് ദിലി. അർഗാ ദേവാ, അർഗാ തുകാ. ഹ്യാ ഭവാ പരി അസല്യാ ഹെരാൻചി അമി ഹംഗസര് ജതൻ ഗിതെല്യാം. കാൽസാൻ ദുർബോളെ ഭാഗീതെ നിതഴ്തെ ത്യാ കതിര് ഹ്യാ സുവാത് നിതെക് അമി നിർമൽ ഹൃദയ് മുഴുവൻ നാം ദിവുയാ.

0: ഈത്തനേട്ട് ഇഞ്ചിപ്പ് കുഡ്ലത തുളുഭവനത സിരിച്ചാവഴിട് കർണാടക തുളുസാഹിത്യ അക്കാഡമി അഞ്ചനെ മംഗളൂരു മഹാനഗരപാലിക്ക് ഉന്നത ഒട്ടുസേരികട നടത്തിന തുളുനാട്ടക്ക പർബ റെഡ് സരത്ത ഇരുപത്തെട്ട് ഈ ലേസിട നടത്തിന നാട്ടക്ക
1: ആ ദേവരു തൂവട് നടപ്പാതു കൊർണക്കലു വിഷ്ണു കലാവിതര് മദ്ദടക്ക ഉന്തു ഈ നാട്ടക്കത മൂജനയ്ക്ക് നന ദുംബുദയ്ക്കെ എല്ലത് തുളുപ്രസാരടു ആത്തനേട്ട കേനൊന്ദുപ്പലെ റേഡിയോ സാരംഗ് 107.8 FM ഉന്തു രംഗ് രംഗ് ദ ബതുക്ക്.